വിളാവ് ദുലഹായ് വിനാട് വിസ്സായി. അത് അഗോസ്തു മാസി വിസി തുൺമണിത ഇരിത ദിവസം. ഹലോ ഹലോ സത്യാന്തയെ ജണിയേക കഥകരണ ഭയതുണേ വരട്ടിക്ക തമായി അഭി പടങ്കാരണ ഹതന്നെ ഇതിൻ സത്യാന്തയെ ഉദയ നവയെ ഇന്ദാങ് ഹവസ് ഹയ വെനകാം ഒയാ ഖമതിമ സിന്ധുടിക്ക് എക്ക ദിഗട്ട് എക്ക പേലട്ട് ഒയാകെ യാളൂ കട്ടിയ തെക്ക തുകരകന ഹന്ന ഹമ്പവേന അവസ്ഥാവ് തമായി നെത്തിഫെം ഹലോ ഹലോ സത്യാന്തയകെ ഇളകിയാൻ മേ സത്യാന്തയെ അവസാന ദിവസം ഇതിങ് ഇരുത ദിവസം ഹെട്ട ഇന്ദാങ് ആയത്പാറ കപ്പിട്ട സാമാന്യ വിധിയട്ട് വെട കട്ടയോട്ട് അന്ന സിദ്ധ വേണോ ഇതിങ് ഏകത്തേക്ക് പൊട്ട കാറെ ബഹുള വില തീനോ വെണ്ണ പുലുവാ നെത്തങ് സത്യാന്തയെ അവസാന പേയക്ക് ഹിപേ ഹന്തടിക്ക നിവാടു പാടുവെ കൊഹോമഹാരി ഗത കറന്ന് ഉത്സാഹകരണോ വെണ്ണ പുലുവാ ഗെതറ ഇന്ന വൈഫ് ലായിട്ട് പാസ്സേ അപ്പേ അമ്മല ഗെതറട്ട് വില ഇന്ന പുതാ ലഗിങ് ഹസ്ബൻഡ് ലഗിങ് അണിവാറിയൻ ടിക്ക വെടിപുറ വെടകാന്ന വിലാവാക് മേ വിലാവ് മുഖത് ഹേതുവ ഹെട്ടിം പാസ്സേ ഗുല്ലാങ് വായി വീക്ക് ഡേയ്സ് വല സത്യ വെരട്ടിക്കട എക്ക തൂണാട് പാസ്സി ശ്രീലങ്ക കണ്ടായമ സഹ ഇന്ത്യ കണ്ടായമ അതറ് ദേവനി ടെസ്റ്റ് തറങ്കയ മേവനക്കോട്ട പെവാത്വേനു ആ കൊളംബ എസ് എസ് സി ക്രീഡാംഗണേതി മെച്ചക്ക നൊമില് വലന്നെന്ന ചാൻസ് ഒക്കെ കമ്പില്ലാതിരിക്കുന്നതാണ് കോമാറി മെച്ചക്കാണ് മതക്കറിനെക്കോട്ട് മേവനക്കോട്ട് പലമേൻ പന്തുകട്ട പഹർദിന്ന തീരണേക്കറപ്പോ ഇന്ത്യ കണ്ടായമ ലക്കുണു അസു അട്ടക്കട്ട കടുലു ദേക്കായി യശസ്വി ജയ്സ്വാൽ സഹ കെ എൽ രാഹുൽ തമായി ദൈവീകീയ ക്രീഡക്കെ അന്തിദിന മേവനക്കോട്ട ഡെഗുദത് പടിക്കാലിലേക്ക് ശുഭ്മൻ ഗിൽ തമായി പിത്തിക്കറിനെ യദമി നിന്ന് ലക്കുണു അസു അട്ടര വിക്കറ്റ് ദേക്കായി മെച്ചക്കെ തത്വേ മേവനക്കോട്ട ലഞ്ചക്കട മെച്ചക്കണ വത്തലീൻ ഇസ്രഹാദി അനിവാര്യം മെച്ചക്ക കനാത് വിസ്തര മങ്ങയാട്ട മതക്കറാണ് ിയ ദിന കിഹിപേയം അപ്പി കഥാകരേ ജാതിയെ യശോറാ വേവുണു നന്ദ മാലിനിയൻ പിളിബന്ധവണി ഈ ദിവസേ തുമി അപ്പയും സദാട്ടമ സമുഗത്ത ഏകത്തേക്ക് അപ്പി അനിവാര്യം അത് ദിവസേ തെതുമിയോ മതക്കരണ ഗമന്ധമായി മേ വെടക്കട്ടയോത്ത് അപ്പി അത് ദിവസം ആരംഭക്കറണ അത് ജീവത്തില ഹിട്ടിയണങ് അത് നന്ദ മാലിനി മഹാത്മിയകി അസോ തുന്മിനി ഉപാന്തിനെ സമരണ ദിവസം മുഖക്തോ ഹിതുവകട്ട് ഉപാന്തിനെ സമരണ ദവസക്തി എത്തി തുമിയ അപ്പിങ് സമുഖന്നു ഏകത്തേക്ക് നന്ദന മാലിനിയകെ അപ്പേ മതകയ അവധി കരകാണ്ഡതമായി ഹെലോ ഹെലോ സത്യാന്തയെ മേ സിന്ധുവത്തേക്ക് വരടിക്ക് പഠം കരണ ഹതന്നി സുപുർദ് വിധിയടം മേ പെത്തട കഥാ കരണ്ണോയാട്ട് പുലുവാം ബിന്ദുവായി എക്കായി എക്കായി ദേക്കായി പണസ്പഹായി തിസ്തുനായി ഹെട്ടത്തുനോട്ട് വാട്സ്ആപ്പ് മെസ്സേജ് എക്കാക് ദാണ്ട് പുലുവാം ബിന്ദുവായി ഹത്സിയെ കൊലഹായി അനൂപഹായി അനൂപഹായി അനൂപഹാട് നെത്തഫെം ഫേസ്ബുക്ക് ഫാൻ പേജ് ഒക്കെ പെത്തറിയാണ് മം പോസ്റ്റ് ഒക്കെ ദാളത്തിനോ പോസ്റ്റ് ഒക്കെ കമന്റ് ഒക്കെ ദാളത്ത് മേ പെത്തറി എന്നെ പുലുവാം ഹവസ തുണ വേണ്ട കങ്ങോയാത്തേക്ക് മമ ഇന്നോ മമ ജണീ

മച്ചകെ ശുഭൻ ഗില്ലി വികട്ടകെ അന്ന് ഉണ്ണമെന്ന ചാൻസ് കിയാ വെടി ഹറിയ നേക്കോമറി മേവിനെക്കോട്ട് ശ്രീലങ്കാവ് സഹ ഇന്ത്യ കണ്ടായ മാത്ര ടിസ് തറങ്കി ഫലവിന് ഇനിമ ക്രീഡാകരണ ഇന്ത്യ കണ്ടായം ലക്കുണു ഇക്കസിയ ഹത്തലിസ് ദേക്കായി വിക്കറ്റ് ദേക്കായി ശുഭ്മൽ ഗിൽ അർദ്ധശതക ആസാറിനെ ലക്കുണു ഹത്തലിഹായി വകയും തമായി ദേവ്ദത്ത് പടിക്ക ലക്കുണു തിസ്സാട്ടായി ഏ അത്രേ ഫേസ്ബുക്ക് ഫാൻ പേജൊക്കെ മമ്മ ദാലത്തീന പോസ്റ്റൊക്കെ കട്ടിയ സാഹന കമന്റ് കൂടെ ദാലത്തീനോ ഇതിങ് ഏ കട്ടിയ വെക്കത്തു കരകാണ് തമായി അന്നഹതന്നെ മുലിമ്മ അന്നഹതന്നെ കൊഹേട്ടത് തന്ന വത് പൊട്ടക്കിന്ന് മട്ട ഹൊയാകണ്ണ മാറു ഈ കമന്റ്സ്റ്റിക് ദാലത്തീന പിലിവല് മുലിമ്മ അന്ന മക്കുള്ളു രഞ്ജിത് ദിസാനായ കയ്യ വെക്കത്തു കരകാണ് ഏകെ പൗളി ഹെമോം എക്കത്തു കരകാണ് കീല കീല തീരുവാ ഗുഡ് ആഫ്റ്റർനൂൺ ജണി ബോയ് അഭിവത് സിന്ധുക്കടെ എക്കത്തു കരകാണ് കീല ദിലിനി ഗമകേ അപ്പിട്ട് കമന്റ് കാക്ക് ദാലത്തീനവാ ഏ വകേമ തമായി ശശിനി കോശിക അഭിവത് എക്കത്തു കരകാണ് കീയനവാ ഹസ്ബൻഡ് പ്രേമരത്ന പുത പുബുദു ലക്ഷാന് മങ്ങ അപ്പേ ലക്മാലി കടവത്തിന്റെ ആ മെസ്സേജ് ഒക്കെ ദാലതീടുവാ ശശിക നിസാൻസല മഹാത്മിയക്ക് സിന്ധുവാക് ദിന്ന പുലുവന്ത് കീല തമായി അഹലതി എന്നേ എക്കത്തു കരകാന്ന കീല കീനവ ദുവ തിനുളിവായി റേഡിയോ കേഹന ഗുവണേ മിതുറിയാക്കിന്നോ ആകെ ഇഷാറ കടുണാറാത്ന ഏവത്ത് എക്കത്തു കരകാന്ന കീനോ മേ ഇഷാറ കിയാന്നേ അപ്പേ ബദുള്ള ഇഷാറട്ട് മങ് എക്കത്തു കരകാന്നാങ് ഇലങ്കട്ട് ഉക്കുവട്ട തേഹദന അപ്പേ മാഷി ഉക്കുവില്ല ഇന്ന മെസ്സേജ് ഒക്കെ ദാലതീടുവാ മങ് എക്കത്തു കരകാന്നാങ് ഉക്കുവട്ട തേഹദുവട്ട പസ്സേ ഹൊന്ത ദൊദൊൽ കയല്ലക്ക എക്ക തീക വണ്ണ തീനോണ മറു ഏമ ദുദുൽ കന്ന മങ് അന്നേ ഹമ്പന്തൊട്ട് തീന കളുദുദുൽ കടയിട്ട് അപ്പേ ഷാനുക്ക് അതാത് മാവ ഹകനിന്നോക്കിയുള്ള മെസ്സേജ് ഒക്കെ ദാല തീയണവാ അനന്ത് നിലന്ത മഹീമ സസീമ റന്തീമ ഇട്ട് പസ്സേ കട്ടിയമെക്കതു കരകാരണ കീല കീനോ കൊട കാതറിനെക്കതു കരകാരണ വലങ്കൊട പെട്ടികള ഇതങ് ശ്രിയാണി അഭിവാഹകനിന്നോക്കിയുള്ള മെസ്സേജ് ഒക്കെ ദാല തീയണോ മങ്ങോയാവത്തേക്കതു കരകാരണ ഹാലിയല ഗലൗഡ ദുലഹ കണു ഉപ്പുൽ ഇലക്ട്രോണിക്സ് കടയെ അന്ന ഹദാനി ഉപ്പുല്ലയ്യ സുബുറുദു ഇതിന മെസ്സേജ് ഒക്കെ ദാല തീയണവാ നിഷാൻ സലൂണിനെ സെറ്റക ജി എം സ്റ്റോസിനെ സെറ്റക കട്ടിയമേക്കതു കരകാരണം ദേവദീപ ഭാവത്തേക്കതു കരകാരണം ഇത് പസ് പുസ്സെല്ലാവെ ബി എഫ് ജനപദയെ ഇതങ് അപ്പേ ഇ ജി അണുറായ തപ്പി വാഹകനില്ല ഗൊഡ ഖാദറിൻ വാങ്ങേക്കതു കരകാരണോ മേ സിന്ധുട്ട് അപ്പൊ ഈലങ്കടായ തമ്പവെന്നേ ഈലങ്ക പേ ഏ പേദിയാകെ നാം ടിക കിയാണ് മേ ബെത്തറ കോൾ കറന്ന് വാട്സാപ്പ് മെസ്സേജ് സെവൻ ഫേസ്ബുക്ക് ഫാൻ പേജ് ദാലത്തീന പോസ്റ്റ് കടത്ത് പുലുവൻ തരം കമന്റ് കറന്ന്